വിന്ദ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടെ വിളിക്കുന്ന പ്രിൻസ് എന്ന് വിളിക്കുന്ന പോൾ യോഗവീരൻ്റെ മനോഹരമായ ഗാനങ്ങളും അതിൻ്റെ പുനരാവിഷ്കരണങ്ങളുമാണ് നമ്മൾ തീർച്ചയായിട്ടും പോൾ ഡ്രീംസ് ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ മനോഹരമായ ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ പ്ലേ ചെയ്ത് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇനിയും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ ഗാനങ്ങൾ ഗാനരചന നടത്തുക അല്ലെങ്കിൽ ഗാനങ്ങൾ ആലപിക്കുക അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗായക സംഘം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ ഗാനങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. നമ്മൾ ഇവിടെ വന്ന് നിങ്ങളുടെ ഗാനത്തെപ്പറ്റി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കലയും വാസനകളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും ലോകം മുഴുവൻ അറിയിക്കാനായി ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാനായിട്ട് ആണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ വഴി നമ്മൾ ശ്രമിക്കുന്നത്. എന്തായാലും നല്ല ഒരു ദിവസം ഞാൻ ഈ ആശംസിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹോൾ വീക്കെൻഡുകൾ എന്ന് പറയുന്നത് കുറേ പണികൾ ചെയ്ത് തീർക്കാനുള്ള സമയം ആയിട്ടാണ് വരുന്നത്. പക്ഷേ അത് മാത്രമാകാതെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒരു പക്ഷേ ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് ഈ ഒരു ദിവസം നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കുറച്ച് കൂടെ നല്ല സിനിമാ ഗാനങ്ങളിലോട്ട് ഞാൻ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് മലയാള ജാലകം 88.9 FM.

മിൻ്റെ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിൽ ഇന്ന് അഗെയിൻ ബിസ്മിയാണ്, ബിസ്മി പാലാട്ടി. ഇന്ന് നമുക്കറിയാം എല്ലാവരും തന്നെ ഒരു മദേഴ്സ് ഡേയുടെ മൂഡിലായിരിക്കും. അതുകൊണ്ട് ഒരു അമ്മ എന്ന നിലയിൽ കഴിഞ്ഞ 20 വർഷമായി അമ്മ എന്ന ആ ഒരു വലിയ ഒരു മഹാഭാഗ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തൊക്കെയായിരിക്കും, മൂന്ന് കാര്യങ്ങൾ എന്തായിരിക്കും ഞാൻ ഈ വർഷം ശ്രദ്ധിക്കുന്നത് എന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ നേരിട്ടും അല്ലാതെയും എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കും അത്. എന്തായാലും ഏറ്റവും സന്തോഷത്തോടുകൂടെ ഞാൻ ഒരമ്മ എന്ന നിലയിൽ ഞാൻ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം, 20 വർഷങ്ങളായി എന്നെ അമ്മ എന്ന് വിളിക്കാനായിട്ട് ഞാൻ സ്നേഹത്തോടെ കേൾക്കുന്ന ആ അമ്മ എന്നൊരു ഒരു വിളി 20 വർഷങ്ങളായി എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചിട്ട്. അതിനു മുൻപ് 9 വർഷത്തോളം പല രീതിയിലും പല ദിവസങ്ങളിലും ആ ഒരു അമ്മ എന്നൊരു വിളി കേൾക്കാൻ പറ്റില്ല എന്നൊരു ഒരു സത്യം സ്വീകരിച്ചു കൊണ്ട് അതിനോട് പൊരുത്തപ്പെടാനായിട്ട് ആലോചിച്ച കുറേ ദിവസങ്ങളുണ്ട്. ഒരു പക്ഷേ പൊരുത്തപ്പെടാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത അവസരങ്ങളുമുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനെ പോയി കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതിരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ കയ്യിൽ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്തെ ആ ഒരു ഭാവങ്ങളും ഒരു പക്ഷേ അവരുടെ കൊത്തി കൊത്തിയുള്ള കുറച്ച് വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ആ ഒരു കുഞ്ഞുങ്ങളെ എടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു തീരുമാനമാക്കിയെടുത്തതും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം നമുക്കൊരു നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു കുഞ്ഞുണ്ടായിരുന്നപ്പോൾ അവരെ കാണാൻ പോകാൻ പോലും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു ട്രോമ, വർഷങ്ങൾക്ക് മുമ്പ് 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ട്രോമ അനുവദിച്ചില്ല എന്ന് ഞാൻ ഓർക്കുമ്പോഴാണ്, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് എത്രയധികമായിട്ട് ഒരു മാതാവാകാൻ ശ്രമിക്കുന്ന ഒരു ഹൃദയം വിഷമിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. IVF-ൻ്റെയും IUI-യുടെയും ആ ഒരു മേഖലകളിൽ ആ ഒരു 9 വർഷം നീണ്ട ആ ഒരു വേളയിൽ ഞാൻ കണ്ടു മറന്നുപോയ കുറേ മുഖങ്ങളുണ്ട്. കുറേ നല്ല മനുഷ്യർക്ക് ഒക്കെ അവരുടെ ട്രീറ്റ്മെൻറ്റുകൾക്ക് ഫലം കാണുന്നു, കുഞ്ഞിനെ അവർക്ക് ലഭിക്കുന്നു എന്ന സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവ് വളരെ സന്തോഷകരമായിട്ട് സ്നേഹത്തോടുകൂടെ കൊണ്ടുപോകുന്നത് കാണുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും ഇത്രയധികം ഭാഗ്യമുള്ളവരാണോ എന്ന്. 9 വർഷങ്ങൾക്ക് ശേഷം, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് എനിക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത്. അതും ഒരു മിറാക്കിൾ ബോയ് എന്ന് തന്നെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. കാരണം ശാസ്ത്രം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല, എനിക്കൊരു അമ്മയാകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും അതിന് അവിപരീതമായിട്ടാണ് എനിക്ക് അന്ന് കുഞ്ഞിനെ ലഭിച്ചത്. തുടർന്ന് ആ ശാസ്ത്രത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് വീണ്ടും മറ്റൊരു ട്രിപ്ലറ്റുകളുടെ അമ്മയാകാനായിട്ട് ഞാൻ ആ ഒരു വലിയ സാഹസം സ്വീകരിച്ചത്. അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന വിവരങ്ങളും വിവരണങ്ങളും ജീവിതത്തിലുണ്ടായ വ്യത്യാസങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഒരു തുറന്ന പുസ്തകം പോലെ എൻ്റെ ജീവിതം എൻ്റെ ശ്രോതാക്കൾക്ക് മുമ്പിൽ ഞാൻ പലവട്ടം ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് 20 വർഷങ്ങൾക്ക് ഇപ്പുറം എൻ്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് ഇന്ന് 3 കുഞ്ഞുങ്ങളാണുള്ളത്, ജോയൽ, ജൂലിയൻ ആൻഡ് ജെയ്സ്. 4th ഒരാൾ ട്രിപ്ലറ്റ്സിലുണ്ടായിരുന്ന ഒരാൾ നമുക്ക് 12 ആഴ്ചകൾക്ക് ശേഷം നഷ്ടപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ആ ഒരു സുന്ദരിക്കുട്ടിയെ ജോയ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ് എന്ന് തന്നെയാണ്. എന്തായാലും ആ ഒരു ജോയ്, ജൂലിയൻ, ജെയ്സ് ആൻഡ് ജോയൽ, അവർ 4 പേരും എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ നന്ദി പറയാനായിട്ട് ദൈവത്തോടൊപ്പം തന്നെ കുറേ നല്ല മനുഷ്യരുണ്ട്. എൻ്റെ എല്ലാ ഭാവങ്ങളും എന്താ പറയുക, വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ സഹകരിച്ച കുറേ നല്ല മനുഷ്യരുണ്ട്, കുറേ നല്ല പ്രാർത്ഥനകളുണ്ട്. അവരെയെല്ലാം ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ആ പ്രാർത്ഥനകൾക്ക് ഞാൻ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ് ഇന്ന് മാതൃദിനത്തെ പറ്റി സംസാരിക്കുമ്പോൾ.
ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം ഉണർന്നു നിൽക്കുന്ന ഒരു ഒരു ഭാഗം എന്നുള്ളത് പഠനം എന്നുള്ളൊരു ഒരു ഭാഗം തന്നെയാണ്. കാരണം എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന സമയമാണ്. ഒപ്പം തന്നെ ഞാനും എൻ്റെ സമയങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പഠനങ്ങൾ, ഒരു പക്ഷേ പരീക്ഷണങ്ങൾ എന്ന രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു അവസരമാണ് ഈ 2026. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ

വർഷങ്ങളോളം ഞാൻ അനുഭവിച്ച, ഞാൻ ജീവിച്ച ആ ജീവിതത്തിൻ്റെ ഒരു ആകത്തുകയാണ് എൻ്റെ ഓണേഴ്സ് റിസർച്ച് പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ യഥാർത്ഥമായ അവകാശികൾ. കാരണം ഒരേ അമ്മയാകാൻ സാധിക്കാതിരുന്ന സമയത്ത് പ്രാർത്ഥനകളുടെയും മെഡിക്കൽ ലോകത്തിൻ്റെയും എന്താ പറയുക സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പാർട്ണർ ഒക്കെ സഹായത്തോടുകൂടെ ഒരമ്മയായപ്പോഴും ആ അമ്മ മാതൃത്വം സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജീവിതം സംരക്ഷിക്കാനായിട്ട് നമുക്ക് പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നപ്പോൾ പലതും നഷ്ടപ്പെട്ടെങ്കിലും നാം ഇന്നും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊണ്ട് നടക്കുന്ന കുറേ നല്ല മൂല്യങ്ങളുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മാതൃദിനത്തിൽ ഞാൻ ആ മൂന്ന് മൂല്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നിലോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് കുറച്ചുകൂടി മറ്റുള്ളവരെ സഹായിക്കാനും അവരെ ഇൻസ്പയർ ചെയ്യുവാനുമായിട്ട് സഹായിക്കാനായിട്ട് കൊണ്ട് ഞാൻ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ മദേഴ്സ് ഡേ സന്ദേശമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം എൻ്റെ ആദ്യത്തെ പുസ്തകം ഇൻസ്പയർഡ് എന്ന തലക്കെട്ടിൽ ഇറക്കിയ പുസ്തകം ഇപ്പോഴും വളരെയധികം കമൻറ്റുകൾ എനിക്ക് ലഭിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഏടു മാത്രമാണ് ആ പുസ്തകത്തിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ ഇൻസ്പയർഡായിട്ട് എന്തുമാത്രം നല്ല മനുഷ്യരാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യാസങ്ങളിലോട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല ഗതികളെ അവർ മാറ്റി മറിച്ച് നന്മയുടെ ഗതികളാക്കി മാറ്റിയിരിക്കുന്നത്. കുറേ നല്ല അമ്മമാർ അവരുടെ ജീവിതത്തെ കുറച്ചുകൂടി മൂല്യമുള്ളതാക്കി മാറ്റി എന്നൊക്കെ അറിയാൻ കഴിയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ പുസ്തകത്തിലൂടെ ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതം അതിൻ്റെ അതിനുവേണ്ടി ആ ഒരു ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ട ആ ഒരു കഷ്ടപ്പാടുകൾക്ക് വളരെ വലിയൊരു വില ലഭിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്പയർഡ് എന്നൊരു ഫ്രെയിം വർക്ക് വഴിയാണ് ഞാൻ എൻ്റെ കോച്ചിങ് പ്രോഗ്രാംസും അല്ലെങ്കിൽ എൻ്റെ സ്പീക്കിംഗ് പ്രോഗ്രാംസും നടത്തുന്നത് തന്നെ. കുറേ നല്ല മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള കഥകൾ വഴി എങ്ങനെയാണ് ഇൻസ്പയർഡ് ആകുക എന്നുള്ളതാണ് എൻ്റെ കോച്ചിങ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത. കാരണം മറ്റുള്ളവരെ പോലെ ഒരു പ്രസംഗമെടുത്ത് അതിനെ പുഷ്ടിപ്പെടുത്തി ഏറ്റവും നല്ല രീതിയിൽ പ്രസംഗിക്കുക എന്നതിനേക്കാൾ ഏറെ ഒരു ജീവിതം എന്ന ആ ഒരു ജീവിതത്തെ മൊത്തമായി എടുത്ത് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ഭാവത്തിലൂടെ എങ്ങനെയാണ് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുക, അതാണ് ഇൻസ്പയർഡ് എന്ന ഫ്രെയിം വർക്കിൻ്റെ ആകത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻസ്പയർഡ് ഫ്രെയിം വർക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വഴി നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യുക. നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് കഴിയും. അതിൽ ഏറ്റവും എളുപ്പമായ മൂന്ന് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അതെ, മാതൃദിന സന്ദേശത്തിൽ ഉന്നതത്തിലേക്കുള്ള മൂന്ന് വഴികൾ. ഞാൻ ആത്മീയമായ വഴികളിലേക്കാൾ അധികമായ മാനുഷികമായ വഴികളിലൂടെ എങ്ങനെ നിങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് എത്താം, സമാധാനത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക്, സന്തോഷത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവിത വിജയങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് എത്താനായി സാധിക്കും എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒന്ന്, സ്വന്തം മൂല്യം. നമുക്ക് എല്ലാവർക്കും അതേലേ, മൂല്യം അല്ലെങ്കിൽ വാല്യുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വീടിൻ്റെ വാല്യുവേഷൻ എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്ത് തോർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ലോൺ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് അല്ലെങ്കിൽ അടുത്ത പ്രോപ്പർട്ടി മേടിക്കാനായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് എൻ്റെ വീടിൻ്റെ വാല്യുവേഷൻ, എൻ്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്താണെന്ന് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യും. എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീടിനെയൊക്കെ ഒന്ന് ഒരുക്കിയിട്ട് ഒരു വാല്യുവറിനെ കൊണ്ടുവന്ന് ആ വാല്യുവർ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് മാർക്കറ്റിൻ്റെ വാല്യൂ കമ്പാരിസൺ വെച്ചിട്ട് ഈ വീടിന് ഇത്ര വാല്യൂ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ ഒരു വാല്യൂവിന് അധിഷ്ഠിതമായിട്ടാണ് നിങ്ങളും അടുത്ത നിങ്ങളുടെ കലാപരിപാടികൾ, ഒരു പക്ഷേ നിങ്ങൾ ലോൺ എടുക്കുമായിരിക്കും, വീട് വിൽക്കുമായിരിക്കും, മറ്റൊരു വീട് വാങ്ങിക്കുമായിരിക്കും ചെയ്യുക. ആ സിമിലർ മോട്ടിവേഷൻ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മുടെ സ്വന്തം മൂല്യം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഏത് വാല്യുവേറിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു വാല്യുവേഷൻ നിങ്ങൾ നടത്തുന്നത്? നിങ്ങളുടെ വില നിങ്ങൾ തന്നെയാണ് തിരിച്ചറിയേണ്ടത്. മറ്റുള്ള ഒരാളോട് ചെന്ന് ഇതാണ് എൻ്റെ ജീവിതം, ഇതാണ് എൻ്റെ തുറന്ന പുസ്തകം, എൻ്റെ വില തരൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ വില നിനക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല. സെൽഫ് വർത്ത് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട
തിരിച്ചറിയേണ്ട വില തന്നെയാണ്. മറ്റുള്ളവർ നൽകുന്ന അംഗീകാരത്തിലല്ല നിങ്ങളുടെ മൂല്യമിരിക്കുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഏറെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വിലമതിക്കാനാവുക. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ

ഇത് കൂട്ടുന്ന വളരെ നല്ല കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകുന്നുണ്ടാകും. നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ആരും തന്നെ നിങ്ങളെ ബഹുമാനിക്കുകയില്ല. നിങ്ങൾ തന്നെ മറ്റുള്ളവരുടെ അനാവശ്യമായ കെട്ടുകളിലോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മൂല്യമാണ് കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും പല രീതിയിലും പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ മാറി നിൽക്കുന്നതും പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതും. നമ്മുടെ മൂല്യങ്ങൾക്ക് വില നൽകാത്ത സമൂഹങ്ങളിൽ നിന്ന് കൂട്ടായ്മകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വില വർദ്ധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വില മതിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വില നിനക്ക് തിരച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ആദ്യം ബഹുമാനിക്കാൻ നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. ഇത് തുടർന്നു കൊണ്ട് പോകുമ്പോൾ നിങ്ങളെ നോക്കുന്നവരും ആ രീതികൾ കണ്ടുപഠിക്കും. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. യുവർ വർത്ത് ഡസ് നോട്ട് ബിലോങ് ടു അതർ പീപ്പിൾ. ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ വാലിഡേഷൻ ഓഫ് അതർ പേഴ്സൺ. വാട്ട് ഡു യു ഡു ആസ് എ പേഴ്സൺ, ആസ് എ മദർ, ഇറ്റ്സ് ആൻ ഇൻഡിവിജ്വൽസ് പ്രൈസ്ലെസ് ആക്ഷൻസ് ദാറ്റ് യു ഡൂയിങ് ഫോർ യു ആൻഡ് യുവർ ഓൺ ഫാമിലി. ഇത് ഞാൻ ഇംഗ്ലീഷിൽ പറയണതിൻ്റെ കാരണം, നമ്മൾ ഒരു പക്ഷേ നമ്മൾ മലയാള ഭാഷയിൽ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഇന്നത്തെ സ്ഥിരമായ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കും. അതുകൊണ്ട് തന്നെ വെൻ യു ബിഗിൻ ടു റെസ്പെക്ട് യുവർ സെൽഫ് ആൻഡ് ബിലീവ് ഇൻ യുവർ എബിലിറ്റീസ്, ദ വേ ദ വേൾഡ് സീസ് വിൽ ചേഞ്ച്. You define your own value. So Mother's Day la ningal aadhyamayittu chindikkendathu എനിക്ക് ഒരു വാല്യൂ ഞാൻ തന്നെ കൊടുക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ കഴിവുകളെ ബഹുമാനിക്കുന്നുണ്ടോ, അത് വിലമതിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആരും തന്നെ നിങ്ങളുടെ കഴിവുകളെയും വിലമതിക്കുകയില്ല. അതുകൊണ്ട് ആദ്യത്തെ സന്ദേശം, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, ഞാൻ ശ്രമിക്കുന്ന ആദ്യത്തെ സന്ദേശം ഇത് തന്നെയാണ്. എൻ്റെ മൂല്യം, ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, അമ്മ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജോലി ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അത് മറ്റുള്ളവർ നമ്മളോട് വെരി വെൽ ഡൺ പറയുകയോ അല്ലെങ്കിൽ താങ്ക് യു പറയുകയോ ആ ചെന്ന ആവശ്യമില്ലാതെ തന്നെ എങ്ങനെയാണ് എൻ്റെ വില എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? മറ്റുള്ളവർ നൽകുന്ന അംഗീകാരത്തിലല്ല, മറിച്ച് നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ തന്നെ സ്നേഹിക്കുകയും നിങ്ങളെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ മൂല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അടുത്തതായിട്ടുള്ള ഒരു വാല്യൂ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത്, സ്വന്തം വേഗത. എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, അമ്മ ഈസ് എ റാഷ് ആൻഡ് ഹാർഷ് ഡ്രൈവർ. കാരണം നിയമങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ വേഗത എപ്പോഴും എൻ്റേതും മാത്രമാണ്. ഒരു പക്ഷേ 100 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട സ്ഥലത്ത് ഞാൻ ഒരു പക്ഷേ 70 or 60 പോകാം. 60 ഒരു പക്ഷേ ഞാൻ 64 പോകാം. പക്ഷേ ആ വേഗത നിയന്ത്രിക്കുന്നത് ഞാൻ തന്നെയാണ്, എൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. നിയമങ്ങളുണ്ട് എന്നതിനേക്കാൾ ഏറെ എനിക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന സ്പീഡിലാണ് ഞാൻ എൻ്റെ കാർ ഓടിക്കുന്നത്. ജീവിതമാകുന്ന എൻ്റെ കാറും അതേ സ്പീഡിലാണ് ഞാൻ ഓടിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ അതിവേഗതയിലാണ് ഓടുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നതും ഞാൻ സ്ലോ മോഡിലാവുന്നതും എനിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ആവശ്യകതകൾക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ ആവശ്യകതകൾക്ക് വേണ്ടിയല്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ, ഞാനൊരു പക്ഷേ കേട്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ വഴി, വിസ്മിപ്പോകുന്ന പോക്ക് കാണുമ്പോൾ എനിക്ക് ആങ്സൈറ്റി വരുന്നു എന്ന്. തീർച്ചയായിട്ടും വേണ്ട. എൻ്റെ സ്പീഡ് ഞാൻ തന്നെ നിയന്ത്രിക്കുന്നത് എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റേതായിട്ടുള്ള ആ ഒരു ശക്തിക്കനുസൃതമാണ് ഞാൻ സ്പീഡ് നിയന്ത്രിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം ഞാൻ വളരെയധികം സ്പീഡിലാണ് പോകുന്നതെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ പതുക്കെയാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ അമ്മമാരും അവരുടെ സാഹചര്യങ്ങളാണ് ആദ്യം മുന്നോട്ട് നോക്കേണ്ടത്. നിങ്ങളുടെ സാഹചര്യം എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ എത്ര വേഗതയിൽ മുന്നേറുന്നു എന്ന് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അത് നോക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അളക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം പോകും. നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായി ചിന്തിക്കാനുള്ള ശക്തി ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ വേഗതയിൽ മുന്നോട്ട് പോവുക. പതുക്കെയാണെങ്കിലും ശരിയായ ദിശയിലാണ് നിങ്ങൾ ഓരോ ചുവടും വെക്കുന്നത് എന്നുണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. നമുക്കറിയാലോ ആമയുടെയും മുയലിൻ്റെയും കഥ.
ആമ വളരെ പതുക്കെ തൻ്റെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ വേഗതയിൽ മുന്നോട്ട് പോയി. അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ മദേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവരുമായി ആരും തന്നെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. താരതമ്യം ചെയ്യേണ്ടത് നിങ്ങളെ പറ്റി നിങ്ങളെ തന്നെയാണ്. ഞാൻ എൻ്റെ വേഗതയിൽ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ എൻ്റെ ഗോളുകൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ പോകുന്നത്? സോ അവോയ്ഡ് ദ കമ്പാരിസൺസ് ഫ്രം അതർ പീപ്പിൾ ആൻഡ് ദെൻ കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഓൺ പേസ്. സെൽഫ് പേസ് ഈസ് ദ സെക്കൻഡ് മോട്ടിവേഷൻ ദാറ്റ് ഐ ഓൾവേസ് പിക്ക് അപ് ആസ് എ മദർ, ആസ് എ സ്റ്റുഡൻറ്, ആസ് എ ഹ്യൂമൻ. ദ ഫസ്റ്റ് വൺ ഈസ് സെൽഫ് വർത്ത്, ദ സെക്കൻഡ് വൺ ഈസ് സെൽഫ് പേസ്. Every mother's situation is different. Do not measure your life by other people who are running fast or going so slow or stopping their pace. Move at your own pace according to your circumstances. Every step in the right direction, no matter how slow or fast, is a great success. Be proud of your unique race. നിങ്ങളുടെ ഓട്ടം നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. എൻ്റെ ഓട്ടം ഓടാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ നിലം പതിക്കും. നിങ്ങളുടെ ഓട്ടം ഓടാൻ ഞാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഞാനും നിലം പതിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്പീഡിൽ ഓടട്ടെ, നിങ്ങളും നിങ്ങളുടെ സ്പീഡിൽ. എന്തായിരിക്കും അടുത്ത സന്ദേശം നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്നത്? ഞാൻ മൂന്നാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരുപക്ഷെ ഈ വർഷങ്ങളിൽ ചെയ്യുന്നത് പഠനമാണ്. ഒരു ലേണേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. സ്വയം പഠനം, എന്നും ഒരു വിദ്യാർത്ഥിയാവുക എന്നുള്ളത്, ആ സെൽഫ് ലേണിംഗ് ആണ് എൻ്റെ ഈ ഒരു വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടോ. കാരണം ലോകം മാറുന്നതിനോടൊപ്പം തന്നെ സ്വന്തം അനുഭവങ്ങളെ അധ്യാപകരാക്കിയിട്ട് നമ്മൾ പാഠങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. മാറുന്ന ലോകത്തിനൊപ്പം വളരാൻ സ്വയം പഠനം അത്യന്താപേക്ഷിതമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കഴിവുകൾ ആർജിക്കാനും പ്രായമോ സാഹചര്യമോ തടസ്സമാകേണ്ടതില്ല. നിങ്ങൾ അറിവ് നേടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. അവർക്ക് നൽകുന്ന വളരെ വലിയൊരു പ്രചോദനമാണ് നിങ്ങളുടെ പഠനം. അതുകൊണ്ട് തന്നെ ആണ് ഞാനിപ്പോൾ എൻ്റെ പി എച്ച് ഡി പഠനം പകുതി വഴിയിലായിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്, ഞാൻ റിസർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് കേരളത്തിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോയ മലയാളി അമ്മമാർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ജീവിതം നയിക്കേണ്ട സമയത്ത് കഷ്ടപ്പാടിൻ്റെയും ദുർഘടങ്ങളുടെയും അതുപോലെ തന്നെ ഫാമിലി വയലൻസിൻ്റെയും സിംഗിൾ മദർഹുഡിൻ്റെയും ഒക്കെ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഏതൊക്കെയാണ് നാല് മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുടിയേറ്റക്കാരി അല്ലെങ്കിൽ കുടിയേറ്റ മലയാളി എന്ന രീതിയിൽ, നമ്മൾ മൈഗ്രൻറ്റ് മലയാളീസ് എന്ന് മൈഗ്രൻറ്റ് മല്ലൂസ് എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു കുടിയേറ്റ മനോഭാവമുള്ള മലയാളി മലയാളി അമ്മമാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാല് രീതിയിലുള്ള വിഷമഘട്ടങ്ങൾ ഉണ്ടാകുന്നത്? ഒന്നാമത്തെ വിഷമഘട്ടങ്ങൾ ഫൈനാൻസിൻ്റെ മേഖലകളിൽ, രണ്ടാമത്തെ വിഷമഘട്ടങ്ങൾ ഫെയ്ത്തിൻ്റെ മേഖലകളിൽ, മൂന്നാമത്തെ വിഷമഘട്ടം ഫാമിലിയുടെ മേഖലയിൽ, നാലാമത്തേത് ഫെമിനിസത്തിൻ്റെ മേഖലകളിൽ. ഈ നാല് മേഖലകളിൽ എങ്ങനെയാണ് മലയാളികളുടെ മനസ്സിൽ, മലയാളി അമ്മമാരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ആ കാരണങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് വിക്ടോറിയൻ ഗവൺമെൻറ്റുമായി സഹകരിച്ച് നമുക്കെങ്ങനെ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ പഠിക്കാനാകും, കുറേ നല്ല രീതിയിലുള്ള ജോലികൾ ചെയ്യാനാകും, തുടങ്ങിയുള്ള റിസേർച്ചുകളാണ് ഞാൻ എൻ്റെ പഠനത്തിലൂടെ നടത്തുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യുക. നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു നറേറ്റീവ് കോൺവെർസേഷൻസാണ് നമ്മൾ ഈ ഒരു റിസേർച്ച് പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫെഡറേഷൻ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് ഞാൻ ഈ ഒരു പഠനം നടത്തുന്നത്. എന്തിനാണ് ഞാൻ ഈ പഠനം നടത്തുന്നത്? ഇതെൻ്റെ ജീവിതമാണ്. ഞാൻ ഇവിടെ വളരെ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് 2000 ഇവിടെ വന്നപ്പോൾ, കഴിഞ്ഞ 26 വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ഒരു സിംഗിൾ മദർ ആകാൻ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ നാടും വീടും ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിലെത്തിയത്. പക്ഷെ സാഹചര്യങ്ങൾ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഗവൺമെൻറ്റും ഈ ഒരു സമൂഹവും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാനും അവരുടെ ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് മറ്റൊരു കുടുംബത്തെ ഉണ്ടാക്കാനായിട്ട് അവരെ സഹായിക്കുക
ചെയ്യുകയും ചെയ്യുക എന്നറിയേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ്. ഒരമ്മ എന്ന നിലയിൽ അതെൻ്റെ ഒരു അവകാശമാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇത് ഒരു പഠന മേഖലയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മദേഴ്സ് ഡേയിൽ നിങ്ങൾക്കും പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ വളരെ അധികമുണ്ട്. AIയുടെ മേഖലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം അല്ലേ. പല രീതിയിലുള്ള പഠന മേഖലകളുണ്ട്. അത് നിങ്ങളുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന പഠന മേഖലയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഉദ്യോഗവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന പഠന മേഖലയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പഠനം ആരംഭിക്കൂ. ശാസ്ത്രീയമായ മാർഗങ്ങളിൽ, ശാസ്ത്രീയമായിട്ടുള്ള മേഖലകളിൽ സംഗീതവും നൃത്തവും അഭ്യസിക്കുന്ന എത്രയോ നല്ല മലയാളികളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പഠിക്കാവുന്ന മറ്റു പല മാർഗങ്ങളുമുണ്ട്, പല രീതിയിൽ പഠിക്കാൻ പറ്റുന്നതുണ്ട്, പല ടോപ്പിക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു ഹാവ് എ സെൽഫ് ലേണിംഗ് അലോങ് സൈഡ് ടു ചേഞ്ച് ദ വേൾഡ്. ഏജ് ഓർ സർക്കംസ്റ്റൻസസ് ഇസ് നോട്ട് അറ്റ് ഓൾ എ ബാരിയർ ഫോർ എനി ന്യൂ ലേണിങ്സ്. ദ ടെക്നോളജി യു ഗെയിൻ ഇസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ടു യുവർ ചിൽഡ്രൻ. ഗ്രോത്ത് ത്രൂ ലേണിംഗ് വിൽ ഫൈൻഡ് യു വിത്ത് ന്യൂ കോൺഫിഡൻസ്. ഇത് ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞത് ആണ്. ഒപ്പം നിങ്ങളും വളരെ നല്ല മലയാളികൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല കണ്ടെത്തൂ, അവിടെ പുതിയ സ്കില്ലുകൾ പഠിക്കൂ, അവിടെ നിങ്ങൾ സ്വന്തം വേഗതയിൽ മുന്നോട്ട് പോവുക, അങ്ങനെ സ്വന്തം വാല്യൂ, സ്വന്തം മൂല്യം കണ്ടുപിടിക്കുക. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളിലൂടെ, സെൽഫ് വർത്ത്, സെൽഫ് പേസ് ആൻഡ് സെൽഫ് ലേണിംഗ് വഴി നല്ലൊരു അമ്മയാകാനും നല്ലൊരു വ്യക്തിയാകാനും അങ്ങനെ സമൂഹത്തിലോട്ട് നന്മ നൽകാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു മാതൃദിനം ആശംസിക്കുന്നു. എൻ്റെ അമ്മയെ സ്നേഹപൂർവ്വം ഞാൻ ഇപ്പോൾ സ്മരിക്കുകയാണ്. ഒപ്പം സുഹൃത്തുക്കളായ എൻ്റെ എല്ലാ അമ്മമാർക്കും അമ്മയാകാൻ കഴിയാതെ വിഷമിക്കുന്ന കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അവർക്കും ഞാനൊരു ദിവസത്തിൻ്റെ നന്മ ആശംസിക്കുന്നു. ഇത് ബിസ്മി പാലാട്ടി, ഞങ്ങളുടെ മലയാള ജാലകം ഹോസ്റ്റ്. ഞാനൊപ്പം വെള്ളിയാഴ്ചകളിൽ 4 മണിക്ക് ഡോമിനസ് നിസി എന്ന മറ്റൊരു ഷോ കൂടി നടത്തുന്നുണ്ട്. പവർ സ്പീക്കിംഗ് കോച്ച് എന്ന ഒരു കോച്ചിങ് മേഖലയിലൂടെയാണ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഷീറൈസ് ഫൗണ്ടേഷൻ എന്ന ഫൗണ്ടേഷനിലൂടെയാണ് ഞാൻ എല്ലാ ലോകം മുഴുവനുമുള്ള എല്ലാ മലയാളികളെയും മറ്റു ഭാഷയിലുള്ള എല്ലാ മനുഷ്യരെയും സഹായിക്കുന്നത്. ഞാനും കോമളയും കൂടിയിട്ടാണ് ഷീറൈസ് ഫൗണ്ടേഷൻ എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നടത്തുന്നത്. എന്തായാലും നന്മ നിറഞ്ഞ എല്ലാവർക്കും മാതൃദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് ബിസ്മി പാലാട്ടി, നിങ്ങളുടെ പവർ സ്പീക്കിംഗ് കോച്ച്. നമുക്ക് വേണ്ടിയിട്ട് നന്മകൾ മുൻപിൽ വെച്ച് തരുന്ന നമ്മുടെ ക്രിയേറ്ററിനെ നമുക്ക് സ്മരിക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാതൃദിനാശംസകളോടെ ഇത് ബിസ്മി പാലാട്ടി ഓൺ 88.9 FM.